0: എൻ്റെ പേര് വൃന്ദ കൃഷ്ണ. എൻ്റെ അമ്മ ഇവിടെ ടീച്ചറാണ്. ഇന്ന് നമ്മൾ ഇവിടെ ഓണം ആഘോഷിക്കുകയായിരുന്നു. അപ്പൊ അമ്മ, ഇന്ന് നമ്മൾ എന്തിനാണ് ഓണം ആഘോഷിക്കുന്നത്?
1: ഇവിടെ മാത്രമല്ല, കേരളത്തിലെ എല്ലാ ജനങ്ങളും ഓണം ആഘോഷിക്കുന്നുണ്ട്. മലയാളികൾ എവിടെയുണ്ടോ അവിടെ എല്ലാ മലയാളികളും ചിങ്ങമാസത്തിൽ ഓണം ആഘോഷിക്കുന്നുണ്ട്. ഓണം കേരളത്തിലെ ഏറ്റവും വലുതും പ്രധാനപ്പെട്ടതുമായ ഒരു ഉത്സവമാണ്. ഇത് സാധാരണയായി മലയാളത്തിലെ ചിങ്ങമാസം, അതായത് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ ആഘോഷിക്കുന്നു. ഓണം വിളവെടുപ്പ് മഹോത്സവവും മഹാബലി എന്ന് പറയുന്ന ഒരു അസുര രാജാവിന്റെ സ്മരണയ്ക്കും ആയിട്ടുള്ള ഒരു ആഘോഷമാണ്.
0: ഇപ്പോ ഈ മഹാബലി രാജാവ് മരിച്ചതല്ലേ, അപ്പൊ അതെന്തിനാണ് നമ്മൾ ആഘോഷിക്കുന്നത്? അല്ലാതെ ഈ ഓണം നമ്മള് 10 ദിവസമൊക്കെ ആഘോഷിക്കാറില്ലേ, അതെന്തിനാ അങ്ങനെ 10 ദിവസമൊക്കെ ആഘോഷിക്കുന്നത്?
1: ഓണം വിളവെടുപ്പ് ഉത്സവമാണ്. കേരളത്തിൽ സമാധാനവും സമൃദ്ധിയും നിറഞ്ഞ കാലഘട്ടം മഹാബലിയുടെ ഭരണകാലമായിരുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. അദ്ദേഹം ഓരോ വർഷവും തന്റെ ജനങ്ങളെ കാണാൻ വരുന്നു എന്ന് കരുതപ്പെടുന്നു. വീടുകളുടെ മുന്നിൽ പൂക്കളങ്ങൾ കൊണ്ട് അലങ്കരിച്ച് പൂക്കളം ഒരുക്കുന്നു. അവർ ഓണസദ്യ, പലവിധം കറികളോടുകൂടിയ ഓണ സദ്യ ഒരുക്കുന്നു. വള്ളംകളി ഉണ്ടായിരിക്കും. കായികവും കലാരൂപങ്ങളും എല്ലാം ഉണ്ട്. പുലികളി, തിരുവാതിര, കഥകളി തുടങ്ങിയ കലാപ്രകടനങ്ങൾ ഓണത്തിന്റെ പ്രത്യേകതയാണ്. ഓണം അത്തം നാളിൽ തുടങ്ങി 10-ാം നാൾ തിരുവോണ നാളിൽ

0: ബലി വീടുകളിൽ വരുന്നു, സന്ദർശിക്കുന്നു. അതിൻ്റെ പ്രതീകമായിട്ടാണ് നമ്മൾ ഓണം അത്തപ്പൂക്കളയിടുന്നതും ഓണം സദ്യ ഒരുക്കുന്നതും ഓണം കൊണ്ടാടുന്നതും എല്ലാം. അദ്ദേഹം ഓരോ വർഷവും ഓണനാളിൽ, അതായത് തിരുവോണ നാളിൽ ജനങ്ങളെ കാണാൻ വരുന്നു എന്ന് എല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എല്ലാവരും ഇത്ര സന്തോഷത്തോടെ ഓണം ആഘോഷിക്കുന്നത്. ഓണം നമ്മുടെ സന്തോഷത്തിന്റെയും ഐക്യത്തിന്റെയും ഉത്സവമാണ്.
1: ഈ തിരുവോണം അല്ലെങ്കിൽ ഓണം ദിവസങ്ങളിൽ നമ്മൾ അമ്പലത്തിലൊക്കെ പോവും. ഓണത്തിൽ എന്തെല്ലാമാണ് ചെയ്യുന്നത്?
0: ആദ്യം വീട്ടു മുന്നിൽ പൂക്കളം ഇടും, പിന്നെ ഓണസദ്യ ഉണ്ടാക്കും. ഓണസദ്യയിൽ അവിയൽ, സാമ്പാർ, തോരൻ, കറി, പായസം എല്ലാം ഉണ്ടാകും. മഹാബലി രാജാവിന്റെ സ്മരണയ്ക്കായിട്ടാണ് ഇത് ചെയ്യുന്നത്. ഒരിക്കൽ പണ്ട് മഹാബലി രാജാവ് ഇവിടെ ഭരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ കാലത്തിൽ സമൃദ്ധിയും ഐക്യവും സന്തോഷവും എല്ലാം ഉണ്ടായിരുന്നു എന്ന് കാണിക്കാനാണ് ഇങ്ങനെ നമ്മൾ കൊണ്ടാടുന്നത്. ഈ ലോകത്തുള്ള എല്ലാ മലയാളികൾക്കും ഓണാശംസകൾ.
1: ഹാപ്പി ഓണം.
2: എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സുജിതയാണ്. ഇന്ന് ഞാൻ എന്ത് കുറിച്ച് പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ ഓണം കുറിച്ചാണ്. ഇപ്പോൾ ഓണം തുടങ്ങുന്നതിന് ശേഷം നമുക്ക് 10 ദിവസമുണ്ട്. അതിൽ ആദ്യ ദിവസമാണ് അത്തം. അത്തം എന്ന് പറയുന്നത് അതാണ് ആ സ്റ്റാർട്ടിങ് ദിവസം ഓഫ് ഓണം. ഈ രണ്ടാമത്തെ ദിവസം എന്ന് പറയുന്നത് ചിത്രയാണ്. ചിത്രയിൽ വന്നിട്ട് നമ്മൾ വീടൊക്കെ വൃത്തിയാക്കി നമ്മൾ ഓണത്തിന് വന്നിട്ട് വെൽക്കം ചെയ്യുന്ന സമയമാണ്. ആ ദിവസത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ആദ്യം അത്തം പീരീഡിൽ ഒരു ചെറിയ പൂവത്തമേ ഇട്ടിട്ടുണ്ടാവുള്ളൂ. ഈ സമയത്ത് എന്താവും, ഒരു ലൈനും കൂടി കൂടും, അതേപോലെ ആ ഫ്ലവേഴ്സിന്റെ കളേഴ്സും കൂടി കൂടും. മൂന്നാമത്തെ വന്നിട്ട് ജ്യോതി എന്ന് പറഞ്ഞതാണ്. ആ ദിവസം വന്നിട്ട് നമ്മൾ വന്നിട്ട് പുറത്ത് ഷോപ്പിങ്ങിന് പോകുന്ന ദിവസമാണ്. ആ ദിവസത്തെ നമുക്ക് മാത്രമല്ലാതെ നമ്മളുടെ ബന്ധുക്കാർക്കും എല്ലാവർക്കും തുണിയെടുക്കാൻ പോകുന്ന സമയമാണ്, അവരിനെയും കൂടി സന്തോഷിപ്പിക്കാൻ. നാലാമത്തെ വന്നിട്ട് വിസാഖം. ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഡേ ആണ് ഓണത്തിൻ്റെ സമയത്ത്. ആ സമയത്താണ് നമ്മൾ സദ്യ വെച്ചിട്ട് നമ്മളുടെ ഫാമിലി ബന്ധുക്കാർക്കൊക്കെ കൊടുക്കുന്ന സമയം.
3: അഞ്ചാമത്തെ വന്നിട്ട് അനുഷമാണ്. അത് വള്ളക്കളി തുടങ്ങുന്ന ദിവസമാണ് അനുഷം. ആറാമത്തത് തിരുക്കേട്ട. അത് വന്ന് ഇനിയൊരു ഇമ്പോർട്ടൻ്റ് ആയ ദിവസമാണ്. കോളം വന്ന് ഇനി കുറച്ച് വലുതായിട്ട് ഇടുന്ന ദിവസമാണ്.
4: என் பேர் வந்து மணிஷா. சோ ஓணம் வந்து என்ன அப்படின்னா, இப்ப மார்னிங் வந்து ஓணமோட அந்த கல்ச்சரல்ஸ் வந்து எப்படி ஃபாலோ பண்ணுவாங்கன்னா, மார்னிங் வந்து எந்திரிப்பாங்க. மார்னிங் எந்திரிச்சோடனே போயிட்டு விளக்கெல்லாம் கொளுத்திட்டு அதுக்கப்புறம் வந்து குளிச்சுட்டு ஃபுல்லா நல்லா ஃப்ரெஷ் அப் ஆயிட்டு அதுக்கப்புறம் வந்து கீழே வந்து நம்ம அந்த வெளியில வாசல்ல வந்து நல்ல பெரிய பூக்கோளம்லாம் போட்டுட்டு அதுக்கப்புறம் வந்து ஓணம் சத்யா அப்படின்னு சொல்லிட்டு அந்த ஃபுட் ப்ரிப்பரேஷனுக்காக எல்லாம் பண்ண போயிடுவாங்க. அது ஒரு மேக்ஸிமம் ஒரு 12-16 அந்த மாதிரி ஒரு ஃபுட் ஐட்டம்ஸ் எல்லாம் மேக்ஸிமம் வச்சுட்டு அதுக்கு மேலேயே வச்சுப்பாங்க. நல்லா இந்த சாம்பார், கூட்டு, பொரியல், பப்படம், பாயாசம், மெயின் எல்லாம் வச்சுட்டு அதுக்கப்புறம் அதெல்லாம் சாப்பிட்டு ஃபேமிலியோட நல்ல டைம் ஸ்பெண்ட் பண்ணி ஈவினிங் வரைக்கும் இருந்து எல்லாம் நல்ல ஒரு பிக்சர்ஸ்லாம் எடுத்து நல்ல ஒரு டான்ஸ்லாம் ஆடுறதுலாம் நல்லா என்ஜாய் பண்ணுவாங்க. ஓணம் பொறுத்த வரைக்கும் இதுதான், என்ஜாய் பண்ணணும், நல்லா ஹாப்பியாக இருக்கணும். ஓணம் ட்ரெஸ் வந்து என்னன்னா, சில பேர் வந்து எப்படி சொல்லுவாங்க, சட்டை, அதுக்கப்புறம் வந்து முண்டு கட்டுவாங்க பாய்ஸ்லாம். கேர்ள்ஸை பொறுத்த வரைக்கும் வந்து செட்டு முண்டு கட்டுவாங்க, கேரளா சாரி கட்டுவாங்க, சில பேர் வந்து பாவாடை தாவணி போடுவாங்க. அந்த மாதிரி அழகாக இது பண்ணி தலைக்கு நல்லா மல்லிப்பூலாம் வச்சு அழகாக ரெடியாகி நல்லா ஃபோட்டோஸ் இது பண்ணி ஃபேமிலி கூட நல்லா டைம் ஸ்பெண்ட் பண்ணி எல்லாருமே நல்லா என்ஜாய் பண்ணுவாங்க. ஓணம் ஆசம்சகள்.
5: பிரியப்பட்ட எல்லா மலையாளிகளுக்கும் நமஸ்காரம். நான் ஆதிரா கிருஷ்ண MS, ഇവിടുത്തെ ബോട്ടണി ഡിപ്പാർട്ട്മെന്റ് പഠിക്കുന്നത്. ഇന്ന് നമ്മുടെ കോളേജിന് ഓണം സെലിബ്രേഷൻ ആയിരുന്നു. ഓണം എന്തിനാണ് ആഘോഷിക്കുന്നതെന്ന് വെച്ചാൽ, രാജാവ് മഹാബലിനെ കേരളത്തിൽ വന്നുകൊണ്ടാണ് ഓണം ആഘോഷിക്കുന്നത്.
6: ഐ എം ധാർണി. ഇപ്പോ ഓണം എന്ന സദ്യയാണ് പ്രൈമറി ഇമ്പോർട്ടന്റ്. അതിൽ സദ്യയിൽ എന്തൊക്കെയാ ചെയ്യുന്നത് വെച്ചാൽ, ഫസ്റ്റ് വന്നിട്ട് ചോറ്, സാമ്പാർ, രസം, മോരുകറി, അവിയൽ, പൊരിയൽ, പപ്പടം, കൂട്ട്, പിന്നെ പായസം, അടപ്രഥമൻ, ഇഞ്ചിപ്പുളി എല്ലാം. സദ്യ എന്ന് വെച്ചാൽ നമുക്ക് മാത്രം കഴിക്കുന്നതല്ല, അടുത്ത വീട്ടുകാർക്കും നമുക്ക് ബന്ധക്കാർക്കും ഇല്ലാതെ ആരെങ്കിലും കഷ്ടപ്പെടുന്ന അവർക്കൊക്കെ കൊടുത്ത നല്ല ഇത്.
7: എന്താ സംഭവം
8: കണ്ടിട്ടെന്ത് തോന്നുന്നു?
9: എല്ലാം കഴിഞ്ഞപ്പോ പായസം കുച്ചാൻ വന്നേക്കാ മോൻ.
7: എന്നാ പിന്നെ ഞാൻ പൂക്കളം അവിടെ വരെ കൊടുക്കട്ടെ. അവിടെ കുറച്ച് പെമ്പിളാൻ

0: ആദ്യം വന്നത് എങ്ങനെയുണ്ടെന്ന്?
1: ആദ്യം നന്നായിട്ടുണ്ടായിരുന്നു. ആ ബൈക്കിലൊക്കെ മഹാബലി രാജാവ് വന്ന് ചന്തമേനമൊക്കെ കെട്ടി, അതൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു.
0: പിന്നെ ഈ മലരൊക്കെ വെച്ചിട്ട് ചെന്നിരുന്നല്ലേ, അതിനെ പറ്റി എന്തെങ്കിലും? അത്തപ്പൂ കോലിട്ടുണ്ടെന്ന് അതെ പറ്റി കുറച്ച് എന്തെങ്കിലും പറയും. അതിൽ ചുറ്റിയ പെൺകുട്ടികളൊക്കെ ചെയ്യുന്ന തിരുവാതിര കളി കളിച്ചത് കാണാൻ നന്നായിട്ടുണ്ടെന്നു. ഫസ്റ്റ് ടൈം ന്യൂ ആയിട്ടുണ്ടെന്നു കാണുമ്പോ. ഞങ്ങൾ സ്കൂളിലൊക്കെ ഇങ്ങനെ നോക്കിയതില്ല, കോളേജിൽ ഫസ്റ്റ് ടൈം ഇങ്ങനെ നോക്കിയപ്പോ നന്നായിട്ടുണ്ടെന്നു. ഞങ്ങളുടെ നമ്മുടെ കോളേജ് കുട്ടികളൊക്കെ ചേർന്ന് കളിച്ചില്ലേ ഒരു ഡാൻസ്? അത് അത് ഇഷ്ടപ്പെട്ടു.
2: നിനക്ക് എന്ത് ഇഷ്ടപ്പെട്ടത്?
1: എനിക്ക് ഈ ഡി ജെ കേട്ട് ഒക്കെ ആടിട്ടില്ലേ, അത് ഇഷ്ടപ്പെട്ടു.
0: ഡ്രസ്സൊക്കെ എല്ലാരും ഒരുപോലെ ഓണത്തിന്റെ ഡ്രസ്സിനെ പോലെ ഇട്ടിട്ട് കാണാൻ നന്ന ഭംഗിയായിട്ട് നന്ന്.
1: ഇന്നും രണ്ട് കൊല്ലം ഉണ്ട്, ഇന്നും അടുത്ത കൊല്ലം ഇതിനെ വിടെ ഇന്ന് കുറച്ച് നന്നായിട്ട് ഞങ്ങൾക്ക് ചെയ്യുന്നു ചെയ്യാം.
3: എല്ലാ മലയാളികൾക്കും ഓണം ആശംസകൾ.

0: ഇഞ്ചമ്പുളി, പിന്നെ പുളിശ്ശേരി, പിന്നെ ഇത് അച്ചാറ്, അച്ചാറ് മൂന്നുണ്ടാവും.
1: നാരങ്ങ,
0: ഊർഗ, ഊർഗ അച്ചാർ മൂന്ന്, നാരങ്ങ, മാങ്ങ, വടുകമ്പുളി, മൂന്ന് അച്ചാറുണ്ടാവും.
1: സൂപ്പർ. അപ്പുറം
0: അച്ചാറ്, പിന്നെ പായസം രണ്ട് വക ഉണ്ടാവും. സേമിയ അടപ്രഥമൻ,
1: അത്
0: അടപ്രഥമൻ, സേമിയ അടപ്രഥമൻ, പിന്നെ ചെറു പയർ പായസം, ചെറു പരിപ്പ് പായസം,
1: കുട്ടിപ്പരിപ്പ് ഇരിക്കും
0: അങ്ങനെ. അത് രണ്ട് വക പായസം ഉണ്ടാവും. അതെല്ലാം ചേർന്നാണ് സദ്യ. പപ്പടം പഴം,
1: പപ്പടം പഴം, സാപ്പാട്, സാമ്പാറ്,
0: എല്ലാവരും ഒരുമിച്ച് കഴിക്കും. കുടുംബം, ഫാമിലി, പിന്നെ ഫ്രണ്ട്സ് എല്ലാരും വരും.
1: അപ്പാ കേക്കത്തേക്ക് ரொம்ப സന്തോഷമാ இருக்கு.
0: എല്ലാരും ഒരുമിച്ചിരുന്ന് കഴിക്കും.
1: சரி இப்போ வந்து இவ்ளோ சமயல சொல்லிட்டீங்க இல்ல இவ்ளோ வந்து செஞ்சு வச்சு செஞ்சிட்டீங்க நீங்க வந்து செஞ்சிட்டு செஞ்சிட்டீங்க இப்ப வந்து இதுல ஒன்னே ஒன்னு ஏதாச்சும் ஒண்ணு ஸ்வீட்டா எங்களுக்காக இப்படிதான் செய்யணும் அப்படின்னு சொல்லுவீங்களா?
0: பருப்பு பாயசமே நல்லா இருக்கும்.
1: கொஞ்சம் நிறைய தமிழ், கொஞ்சம்
0: குறைச்சு நிறச்சு, குறைச்சு நெய் நெய் ஒழிச்சு அதுல பருப்பு போட்டு நல்லா வணக்கி அதுல ഈ തേങ്ങാപ്പാൽ ഒഴിച്ച നല്ലാ ഇരിക്കും. തേങ്ങാപ്പാൽ ഇല്ലെങ്കിൽ പശുമ്പാലായാലും കുഴപ്പമില്ല. അത് തേങ്ങാപ്പാലും തേങ്ങാപ്പാൽ ഒഴിച്ച് അത് നല്ലോണം കുറച്ച് വേകണം. ഒരു ഹാഫ്, ഒരു മുക്കാൽ, മുക്കാൽ വേകണം,
1: മുക്കാൽ വേകണം,
0: വേവണം. മുക്കാൽ വെന്ത് വെന്തതിന് ശർക്കര, ശർക്കര, ശർക്കര, പഞ്ചസാര ഇല്ല, ശർക്കര, വെല്ലം കൂട്, വെല്ല
1: അതിലെ
0: കറുപ്പ് ചക്കര, അത് നല്ലപോലെ കരച്ചെടുത്തിട്ട് അതിലൊഴിക്കണം. അതിലൊഴിച്ച് അത് നല്ലപോലെ അത് കിണ്ടി കിണ്ടി നല്ല അത് വെന്ത്, അതങ്ങനെ വേകണം. അങ്ങനെ വെന്തതിന് ശേഷം തേങ്ങ, തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞത്,
1: കുട്ടിക്കുട്ടിയെ
0: കട്ടാക്കിയതും, അണ്ടിപ്പരിപ്പ്, മുന്തിരി, അതെയും നെയ്യിൽ വഴറ്റണം.
1: അണ്ടിപ്പരിപ്പ്, കാഷ്യൂ നട്ട്, ഗ്രേപ്സ്,
0: അത് ഇതില് പോട്ട് നല്ലോണം വഴറ്റണം.
1: നല്ലോണം
0: വഴറ്റി അതിൽ ഒഴിച്ചാല്, അതിലൊഴിച്ച് നല്ലോണം കിണ്ടി നല്ലോണം എടുക്കണം. അത് ഈ കൈ വേവാണ് അതിന്റെ ഇത്. അടപ്പിൽ വെച്ച് നമ്മളിങ്ങനെ കിണ്ടി കിളർ കിണ്ടി
1: കിളറണം, നല്ല പോട്ട്
0: കലക്കരുത്. അതാണ് അതാണ് ഒരു മണിക്കൂർ മൂന്ന് മണിക്കൂർ ആവും അത് വേകുമ്പോ.
1: ലേറ്റാതാ
0: പരസ്യം മാറ്റി മാറ്റി, ഓരോരുത്തർ ഓരോരുത്തർ മാറ്റി മാറ്റി ചെയ്യും.
1: സൂപ്പർതാ. ശരി,
0: അപ്പം
1: ചെയ്യണോ ഇന്റെ വേലങ്ങെല്ലാം?
0: சாப்பாடு ഇല്ല ഇല്ല, ഫസ്റ്റ് വെട്ട് സാപ്പാടെല്ലാം വെച്ച് ഇല പൊട്ട അതില വന്നിട്ട് എന്ത് ചെയ്ത് കായ, പച്ചക്കായ വറുത്ത് ചിപ്സ്, ചിപ്സ്,
1: ചിപ്സ് ഇത്
0: ഫസ്റ്റ് അതത്താ ഇലയില വെക്കരുത്. മുതല്ല ഇലയില ഉപ്പ് വെക്കും.
1: നേന്ത്രപ്പഴം,
0: നേന്ത്രപ്പഴം ചിപ്സ് അത് രണ്ട്, അതേ വറുത്തത് ഇനിപ്പ് പോട്ട് വറുത്തത് ഉണ്ടാവും അതും, അത് രണ്ടും വെച്ചതിന് കഴിഞ്ഞ് എല്ലാ കറികളും വെക്കും. കറി എല്ലാം വെച്ചതിന് ശേഷം സാപ്പാട് ഇടും. സാപ്പാട് പോട്ട് സാപ്പാടുള്ള സാമ്പാറ്, പിന്നെ ഇത് മോര് കാച്ചിയത്, അത് കൂട്ടി അത് കഴിച്ച് സാപ്പിട്ടക്കപ്പുറം ഇത് ഇടും, സാമ്പാർ, ഇത് പായസം. ഒരു പപ്പടവും ഒരു പഴവും അതില് വെച്ച് പെനഞ്ച് കഴിക്കും. പെനഞ്ച് കഴിച്ച് വേണ അടപ്രഥമൻ ഗ്ലാസ്സിൽ കുടിക്കും.
1: പറഞ്ഞു ഇപ്പൊ രണ്ട് പായസം മേടിച്ചില്ലേ?
0: രണ്ട് പായസം.
1: അപ്പഴം പോട്ട് സാപ്പിടുമ്പോ എവിടെ ഇരിക്കു?
0: എങ്ങൾക്കൊക്കെ പിടിക്കും,
1: പിടിക്കും. നാങ്ങനും സാപ്പിട്ടില്ലേ, അതിനാലേ ഇപ്പൊ ഉക്കാൻ സാപ്പിടുവോ. എനിക്ക് സഞ്ചി എന്ന ഐഡിയ എപ്പിടി ചെയ്യുന്നു ചൊല്ലിരിക്കീങ്ങളേ, அதனால நாங்க அப்படியே சாப்பிடுவோம். சரி, இந்த வயநாடு அப்படின்னும் போது வந்து ஓரளவுக்கு ஊட்டியோட கிளைமேட் வரும், ரொம்ப ஹீட்டா

കൂട്ടുകാർക്കും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞൊരു തിരുവോണം ആശംസകൾ. കേരളക്കാരുടെ സ്വന്തം മഹോത്സവമായ ഈ പൊന്നോണം ദിവസം സന്തോഷത്തിന്റെയും സ്നേഹത്തിന്റെയും ഉത്സവമായി നിറം നിറഞ്ഞ പൂക്കൾ എന്ന ഈ സ്പെഷ്യൽ റേഡിയോ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മളുടെ സ്പെഷ്യൽ പ്രോഗ്രാമില് കുറെ അടിപൊളി ഓണം പാട്ടുകളൊക്കെ കേൾക്കാൻ പോകുന്നു. പക്ഷേ അതിനെല്ലാം മുമ്പ് എന്താണ് നമ്മൾ ഈ പൊന്നോണം ദിവസത്തിനെ ഇങ്ങനെ ആഘോഷിക്കുന്നത് എന്ന് അറിയണ്ടേ? ആഹാ, അതിനായി നമ്മൾ നാട്ടുകാരെ എല്ലാം ഓർമ്മ വെക്കുന്ന, എല്ലാരും കേട്ടിട്ടുള്ള ഒരു സൂപ്പർ കഥ പറഞ്ഞറിയണം. അത് കേൾക്കുന്നതിന് മുമ്പ് ദാ നിങ്ങൾക്കായി ഒരു സൂപ്പർ പാട്ട്.

നല്ല ഒരു പാട്ട് കേട്ടപ്പോ ഇപ്പൊ നമ്മൾ എല്ലാവരും ഓണത്തിന്റെ നല്ല കഥയ്ക്കും റെഡിയായി. ഈ കഥ ആരിനെ കുറിച്ചാ? പണ്ട് കേരളത്ത് മനുഷ്യൻ സ്വപ്നത്തിൽ കണ്ടും ഒരിക്കലും കൈപ്പിടിയിൽ ഒതുങ്ങാത്ത ഒരു കാലഘട്ടം ഭൂമിയിലുണ്ടായിരുന്നു. അവിടെ കള്ളം പറയണവരില്ല, ചതിയുടെ നിഴൽ പോലും വീണിരുന്നില്ല, വൻമതിലുകളില്ല, ഭയമില്ല, ജാതിമത ഭേദങ്ങളും ഇല്ല. അങ്ങനത്തെ ഒരു സ്വർഗമായിരുന്നു നമ്മളുടെ കേരളം. ഇങ്ങനെ നമ്മൾ കേരളം സ്വർഗമായതിന്റെ കാരണകർത്ത ആരാന്നറിയോ? ആ കാരണകർത്താവാണ് ലോകം കണ്ട ഏറ്റവും വലിയ ധനശീലൻ മഹാബലി തമ്പുരാൻ, നമ്മൾ എല്ലാവരുടെയും സ്വന്തം മാവേലി രാജാവ്. കാലത്തിന്റെ ഏടുകളിൽ മാഞ്ഞു പോകാത്ത നൂറ്റാണ്ടുകൾക്ക് അപ്പുറവും ഒവ്വൊരു മലയാളിയുടെയും വാതിൽപ്പടിയിൽ പൂക്കാലമൊരുക്കി നമ്മൾ ഇപ്പോഴും കാത്തിരിക്കുന്ന ആ മഹാരാജ അസുര ചക്രവർത്തിയായ മഹാബലി തമ്പുരാൻ. അസുര ചക്രവർത്തി എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും, അയ്യോ ഈ ആള് ഭയങ്കര ക്രൂരതയായ ആളാണോന്ന്. പക്ഷേ അങ്ങനെയല്ല, തന്റെ പ്രജകൾക്ക് വേണ്ടി എന്തും രാജിക്കാൻ തയ്യാറായ ഒരു യഥാർത്ഥ മനുഷ്യ സ്നേഹനായിരുന്നു ആ അസുരൻ. എന്നാൽ അസുരനായ ഒരു രാജാവിന്റെ ഈ സ്വർഗത്തിനെ കണ്ടപ്പോ ദേവന്മാർക്കിടയിൽ വലിയ അസ്വാസ്ഥമുണ്ടാക്കി. സ്വർഗത്തില് ആ സിംഹാസനത്തിൽ അന്ന് അന്ത്യാന്തര യോഗം നടക്കായിരുന്നു. ദേവന്മാരുടെ മുഖത്ത് പടർന്ന ഭയം ഇന്ദ്രന്റെ മുഖത്തും പടർന്നു. മനുഷ്യർക്ക് ഇപ്പോ ദേവന്മാർ വേണ്ട, അവർക്ക് ഈ മഹാബലിനെ മതി, നമ്മൾ വെറും നോക്കുകുത്തികളായി മാറിക്കഴിഞ്ഞു എന്ന് എല്ലാവർക്കും ഭയങ്കര പേടിയും പിന്നെ ഒരു അസൂയയും ഉണ്ടായിരുന്നു. സ്വർഗത്തിൽ അതീകരം നഷ്ടപ്പെടുമെന്ന ഭയത്തിൽ പരിഭ്രമിച്ചു പോയ ദേവന്മാർ പാൽക്കടലിന്റെ തീരത്തെത്തി. അവിടെ അനന്ത സൈന്യത്തിൽ ധ്യാനിച്ചിരുന്ന മഹാവിഷ്ണുവെ കണ്ടു. കണ്ടിട്ട് അവർ പറഞ്ഞതെന്താ? അത് നമുക്ക് ഒരു പാട്ട് കഴിഞ്ഞിട്ട് കേൾക്കാം.

അങ്ങനെ നമ്മളും ഒരു പാട്ട് കേട്ടു. ദേവന്മാരും മഹാവിഷ്ണുവിനെ കണ്ടു. പാൽക്കടലില് ആദിശേഷന്റെ മുകളിൽ യോഗനിദ്രയിൽ മുഴുകിയ മഹാവിഷ്ണു. ദേവന്മാർ അവരെ കണ്ടപ്പോ പ്രഭുവും അശുരനായ മഹാബലി ഭൂമിയിൽ സ്വയം ദൈവമായി വാഴുകയാണ്. അവന്റെ പ്രശസ്തിയിൽ സ്വർഗം വരാൻ തുടങ്ങിയിരുന്നു. മനുഷ്യന്മാർക്ക് ഇപ്പൊ നമ്മളെ ആവശ്യമില്ല എന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് മഹാവിഷ്ണുവിന്റെ കണ്ണുകൾ തുറന്നു. ആ കണ്ണുകളിൽ പ്രപഞ്ചത്തിന്റെ മുഴുവൻ സന്തതിയും ഉണ്ടായിരുന്നു. അദ്ദേഹം ഒന്ന് പുഞ്ചിരിച്ചു. ആ പുഞ്ചിരിയുടെ ദേവന്മാരുടെ അഹങ്കാരത്തിനെയും അസൂയയെയും അദ്ദേഹം കണ്ടു. കണ്ടിട്ട് പറഞ്ഞത്, മഹാബലി അസുരനെങ്കിലും അവൻ സത്യസന്ധനാണ്. അവൻ തപസ്സുകൊണ്ട് നേടിയ പ്രതാപത്തെ വെറുതെ തകർക്കാൻ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ദേവന്മാർ, പക്ഷെ ഭഗവാനെ, മഹാബലിക്ക് അങ്ങേരെ പോലുള്ള ഒരു ഗുരുവിനെ ആവശ്യമാണ്. അവന്റെ ധനശീലത്തെ ഒന്ന് നമ്മൾ പരീക്ഷിച്ചു നോക്കണം എന്ന് പറഞ്ഞു. അപ്പോ നമ്മളുടെ മഹാവിഷ്ണു, ധർമ്മം എവിടെയോ അവിടെയാണ് വിജയം. പക്ഷേ സത്യത്തിന് ഒരു പരീക്ഷണയുണ്ട്. നിങ്ങൾക്കായി ഞാൻ തന്നെ നേരിട്ട് ഭൂമിയിൽ ഇറങ്ങാം, മഹാബലിയുടെ ധനശീലത്തിന് ഒരു അന്ത്യം കുറിക്കാൻ എന്ന് പറഞ്ഞു. ആ നിമിഷം സ്വർഗത്തിൽ ഒരു അസരീരി മുഴങ്ങി. ദേവന്മാർക്ക് ആശ്വാസമായെങ്കിലും എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് അവർക്ക് അപ്പോഴും ബോധമായിരുന്നില്ല. മഹാവിഷ്ണു വാമനനായി ഒരു കൊച്ചു ബ്രഹ്മചാരിയുടെ രൂപം സ്വീകരിക്കാൻ തയ്യാറാകുമ്പോൾ പാൽക്കടലിലെ തിരമലകൾ പോലും നിശബ്ദമായി. പ്രപഞ്ചത്തിൽ ഏറ്റവും വലിയ ഒരു നാടകം അവിടെ തുടങ്ങുകയായിരുന്നു. ആ സമയത്ത് മഹാബലി തന്റെ അശ്വമേധയാഗം ഗംഭീരമായി നടത്തിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് വാമനനായ നമ്മളുടെ മഹാവിഷ്ണു മഹാബലി തമ്പുരാനെ കാണുന്നത്.

അപ്പുറത്ത് അതീക്ഷണമായ കണ്ണുകളുടെ ആ മഹായാഗം നിയന്ത്രിച്ചുകൊണ്ട് അശുരഗുരു ശുക്രാചാര്യരും ഉണ്ടായിരുന്നു. ദൂരെ നിന്ന് ഒരു ചെറിയ കുടയുമായി തോളിലെത്തി സന്ധാത്യായി നടന്നു വരുന്ന ഒരു കൊച്ചുബാലൻ. ഇതാര്? ഈ ബാലന്റെ രൂപത്തിൽ ഇവൻ സാധാരണക്കാരനല്ല. ഈ തേജസ്, ഇവൻ സാക്ഷാൽ മഹാവിഷ്ണുവാണ്. മഹാബലി, ഉടനെ യാഗം നിർത്ത്, ഇവൻ നിന്നെ വഞ്ചിക്കാൻ വന്നതാണ് എന്ന് ശുക്രാചാര്യർ പറഞ്ഞു. അപ്പോഴും മാവേലി തമ്പുരാൻ, ഗുരുവേ, ദാനം ചോദിച്ചെത്തിനവനെ തടഞ്ഞത് അധർമ്മമാണ്. അവൻ ആരുമാകട്ടെ, എന്റെ മുന്നിൽ സഹായം ചോദിച്ചു എത്തിയാൽ ഞാൻ നൽകിയിരിക്കും എന്ന് പറഞ്ഞു. പറഞ്ഞിട്ട് മാവേലി തമ്പുരാൻ, സ്വാഗതം ഭഗവാനെ, അങ്ങേക്ക് എന്താ വേണ്ടത്? സ്വർണമോ ഭൂമിയോ ഈ രാജ്യത്ത് ഒരു പങ്കോ? ചോദിക്കൂ, നിങ്ങൾ ആവശ്യപ്പെടുന്നത് ഞാൻ നൽകാം എന്ന് പറഞ്ഞു. രാജാവേ, എനിക്ക് വലിയ സമ്പത്തൊന്നും വേണ്ട. എനിക്ക് നടക്കാന് എന്റെ ചെറിയ പാദങ്ങൾക്ക് മൂവടി മണ്ണ് മാത്രം മതി എന്ന് പറഞ്ഞു. വെറും മൂവടി മണ്ണോ? ഇത്രയും വലിയ യാഗം നടത്തുന്ന എനിക്ക് ഇത് നിസ്സാര കാര്യമാണ്. തീർച്ചയായും ഞാൻ സമ്മതിക്കുന്നു എന്ന് നമ്മൾ മാവേലി തമ്പുരാൻ പറഞ്ഞു. അപ്പോൾ ശുക്രാചാര്യർ പറഞ്ഞു, മഹാബലി, നീ ചെയ്തത് വലിയ തെറ്റാണെന്ന്. യാഗശാലയില് ഒരു മഹാസംഭവത്തിന്റെ തുടക്കം കുറിക്കാൻ കാലം കാത്തോർത്തിരുന്ന ആ നിമിഷം മഹാബലിയുടെ വിധി അവിടെ നിർണയമാക്കപ്പെട്ടിരുന്നു. ആ നിമിഷം സന്തതനായ വാമനൻ ഒരു ദർഭപ്പുല്ലെടുത്ത് വലിയ വേഗത്തിൽ ആ ദ്വാരത്തിൽ കുത്തി. ആ കുത്തുകൊണ്ട് വണ്ടിന്റെ രൂപത്തിലായിരുന്ന ശുക്രാചാര്യരുടെ ഒരു കണ്ണിന് ഗുരുതാരമായി പരിക്കപ്പെട്ടു. യാഗശാലയിൽ വീണ്ടും നിശബ്ദം പടർന്നു. ആ ധനാജലം ഭൂമിയിൽ വീഴ്ത്തിയതും ചെറിയൊരു ബ്രഹ്മചാരിയായി വന്ന വാമനൻ കൺമുന്നിൽ വെച്ച് ആകാശത്തോളം വളരാൻ തുടങ്ങി. ഒരു നിമിഷം കൊണ്ട് ആ രൂപം പ്രപഞ്ചത്തെ മുഴുവൻ വിഴുങ്ങി. ആ രൂപത്തിന്റെ തോളിൽ സൂര്യനും ചന്ദ്രനും കാണാമായിരുന്നു. ആദ്യം വാമനൻ ഭൂമി മുഴുവൻ തന്റെ ഒറ്റ കാലുകൊണ്ട് അളന്നു തീർത്തു. രണ്ടാമത്തെ അടികൊണ്ട് സ്വർഗവും പാതാളവും കീഴടക്കി. ഇത് കഴിഞ്ഞപ്പോൾ ഇനി ബാക്കി ഒരേ ഒരു അടി കൂടി എന്ന് വാമനൻ ഗൗരവത്തോടെ ചോദിച്ചു. മഹാബലി, നീ എനിക്ക് വാക്ക് തന്നതല്ലേ? ഭൂമിയും സ്വർഗവും ഞാൻ അളന്നു കഴിഞ്ഞു. മൂന്നാമത്തെ അടി എവിടെ വെക്കണം എന്ന് ചോദിച്ചു.

ഒരു രാജാവിനെയും തോൽപ്പിക്കാൻ ആവാത്ത ഒരു ചോദ്യമായിരുന്നു അത്. പക്ഷേ അവിടെ നിന്നത് ഒരു സാധാരണ രാജാവായിരുന്നു. വാക്കുകൾക്കായി എന്തും ചെയ്യാൻ തയ്യാറായ നമ്മളുടെ മഹാബലി തമ്പുരാനായിരുന്നു അത്. മഹാബലി തമ്പുരാൻ തന്റെ ശിരസ് കുനിച്ചു കൊടുത്തു. ഭഗവാനെ, എന്റെ സർവസ്വം അങ്ങാരെടുത്തതാണ്, ഇനി ബാക്കിയുള്ളത് എന്റെ ശിരസാണ്. അതിൽ അവിടത്തെ തൃപാദം വെച്ചോളും. വാമനന്റെ പാദം തന്റെ ശിരസിൽ അമർന്ന ആ നിമിഷം മഹാബലി എന്ന അസുരരാജാവിന്റെ അഹങ്കാരം പൂർണ്ണമായി ഒഴിഞ്ഞുപോയിരുന്നു. അദ്ദേഹം സാവധാനം തലയുയർത്തി ആ ദിവ്യരൂപത്തെ നോക്കി തൊഴുതു. അപ്പോഴും അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ ഭയമോ ദേഷ്യമോ ഉണ്ടായിരുന്നില്ല, പകരം ഒരു യഥാർത്ഥ ഭക്തന്റെ ഭക്തിയും വിനയവും മാത്രമുണ്ടായിരുന്നു. അദ്ദേഹം സന്തമായ സ്വരത്തിൽ ഭഗവാനോട് അവസാനമായി ഒരു അപേക്ഷ നൽകി. പ്രഭു, ഈ ജന്മം എനിക്ക് ലാഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹമാണ് അങ്ങയുടെ പാദസ്പർശം. ഈ പാദത്തിലേക്ക് എന്നെ അയക്കുമ്പോൾ എനിക്ക് പ്രതികൾ ഒന്നുമില്ല. എന്നാൽ ഒരു രാജാവായിട്ട് എനിക്ക് ഒരു ചെറിയ ആഗ്രഹമുണ്ട്. എന്റെ പ്രജകളെ കുറിച്ച് എനിക്ക് എന്നും ചിന്തയായിരുന്നു. വർഷത്തിൽ ഒരിക്കൽ എന്റെ പ്രജകളെ കാണാൻ ഞാൻ ഭൂമിയിലേക്ക് വരണം. അതിന് മാത്രം എനിക്ക് അനുവാദം നൽകണം എന്ന് ഭഗവാനോട് ചോദിച്ചു. എന്റെ പ്രജകളുടെ സന്തോഷം കാണുന്നത് മാത്രമായിരുന്നു ഇനി എന്റെ ആഗ്രഹം എന്നും പറഞ്ഞു. മഹാബലിയുടെ ആ വാക്കുകളിൽ ഒളിർന്നിരുന്ന് നിസ്വാർത്ഥമായ സ്നേഹം കണ്ട ഭഗവാന്റെ കണ്ണുകളിൽ പോലും തിലക്കം ഉണ്ടായിരുന്നു. ഒരു രാജാവിന്റെ അഹങ്കാരത്തെ തകർത്ത ഭഗവാൻ ആ രാജാവിന്റെ സ്നേഹത്തിന് മുന്നിൽ തലകുണിഞ്ഞു. നിന്റെ ഈ സ്നേഹം എന്നും നിൽക്കും. താൻ ചോദിച്ചു വരാതനം ഞാൻ നൽകുന്നു. ഒവ്വൊരു വർഷവും നീ നിന്റെ പ്രജകളെ കാണാൻ ഭൂമിയിലേക്ക് വരും. ആ ദിവസം ലോകം മുഴുവൻ നിന്നെ ഓർത്ത് ആഘോഷിക്കും. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. വാമനൻ മറഞ്ഞു, യാഗശാലകൾ മറഞ്ഞു, രാജാവംശങ്ങൾ ഒടുങ്ങി. പക്ഷേ ഒവ്വൊരു വർഷവും ആകാശത്ത് നീലാകാശം തെളിയുമ്പോൾ, തുമ്പപ്പൂക്കൾ വിരിയുമ്പോൾ മലയാളികളുടെ മനസ്സ് ഒരു വലിയ കാത്തിരിപ്പിലാണ്. ചതിയില്ലാത്ത, പട്ടിണിയില്ലാത്ത മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ജീവിച്ച് ആ സ്വർണകാലത്തിന്റെ ഓർമ്മയുമായി മഹാബലി വരുന്നു. ലോകം അവസാനിച്ചാലും മായാത്ത ഒരു മഹാകാവ്യം പോലെ മഹാബലി തമ്പുരാൻ ഇന്നും നമ്മുടെ ഹൃദയങ്ങളിൽ ജീവിക്കുന്നു. ഇന്ന് എല്ലാവരുടെ വീട്ടിലും നമ്മളുടെ സ്വന്തം മാവലി തമ്പുരാൻ എത്തും. മഹാബലി മന്നൻ നാട് വാഴുമ്പോൾ നാടും വീടും സമൃദ്ധി കൊണ്ട് നിറഞ്ഞു. എല്ലാവരും ഒരുമിച്ച് പറയും, മഹാബലി തമ്പുരാൻ നാട് വാഴും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന്. അതായത്, മനുഷ്യർക്ക് ജാതി മതം ഒന്നുമില്ല, ഈ ലോകം നമുക്ക് സ്വർഗമായിരുന്നു എന്ന്. ഈ മഹാബലി തമ്പുരാൻ ഇന്ന് നമ്മളുടെ എല്ലാവരുടെയും കൂടെയും ഉണ്ടാവും. ആ മഹാബലി തമ്പുരാൻ ഓരോരു വീട്ടിലെത്തുമ്പോഴും ചിരിയും കളിയും ഉണ്ടാവും. ഇപ്പറയാലോ എന്തിനാണ് നമ്മൾ ഊണത്തിന് ഇങ്ങനെ അടിച്ചു പൊളിക്കുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തെ, ഈ കഥ പറയുമ്പോൾ തന്നെ എന്റെ ദേഹം മുഴുവൻ രോമാഞ്ചമായി. അപ്പോ അത് ആഘോഷിക്കാൻ ഒരു പാട്ട് കേൾക്കേണ്ടേ? കേട്ടിട്ട് വരാം.

അപ്പൊ പിന്നെ എന്തൊക്കെയാണ് നമ്മുടെ ഓണത്തിന്റെ മെയിൻ സ്പെഷ്യാലിറ്റീസ് എന്ന് നോക്കിയാലോ. ഓണം പൂക്കളം ഇല്ലാത്ത എന്തൊരു ഓണം. വീട്ടിലേക്കുള്ള വരവേൽപ്പായി മുൻപ് തുടങ്ങും കളർഫുൾ പൂക്കളം ഇടൽ. തുമ്പയും ചെമ്പരത്തിയും മരിച്ചു വന്ന വർണ്ണ പൂക്കളും കൊണ്ട് വീട്ടിന് മുന്നിൽ ഒരു അടിപൊളി പൂക്കളം ഒരുക്കുന്നു. പിന്നെ ആർക്കും മറക്കാൻ പറ്റാത്ത നമ്മുടെ സ്വന്തം ഓണസദ്യ. 26-ൽ കൂടുതൽ കറികളുള്ള വാഴയിലയിൽ ഉണ്ണുവായ സമൃദ്ധിയായ ഊട്ട്. പരിപ്പ്, സാമ്പാര്, അവിയല്, എരിശ്ശേരി, പിന്നെ മധുരമുല്ല, പാലട പ്രഥമൻ, ഇത് കേട്ടാ തന്നെ വായിൽ വെള്ളം വരണല്ലേ. അതുമാത്രമല്ല,

പമ്പാ നദിക്ക് കുറുകെ നടക്കുന്ന ത്രില്ലിംഗായ വള്ളം കളി. വഞ്ചിപ്പാട്ട് മുഴങ്ങുന്നത് കേട്ടാൽ നമ്മുടെ കാലുകൾ വെറുതെ തുള്ളിപ്പോവും. അതുപോലെ തന്നെ പുതുവസ്ത്രങ്ങൾ അണിഞ്ഞുള്ള ഓണക്കൊടി, പിന്നെ മഞ്ഞളും കറുത്തും വെച്ച് പുലിയായ ആടി തിമിരിപ്പിക്കുന്ന പുലികളി, ഇതെല്ലാമാണ് ഓണത്തിന്റെ മത്താപ്പ് കൂട്ടുന്ന മെയിൻ ഹൈലൈറ്റ്. കലാസംസ്കാരങ്ങളുടെ സ്നേഹത്തിന്റെയും ഈ പൊന്നോനും ദിനത്തിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് മനസ്സ് നിറഞ്ഞ് ഊട്ടി എഫ് എം 101.8 കൂടെ ആഘോഷിക്കാം. ഇതുവരെ കൂട്ടാരെ എല്ലാവരും നിറം നിറഞ്ഞ പൂക്കൾ പരിപാടിയിൽ ഓണത്തിന്റെ കഥയും പിന്നെ സ്പെഷ്യാലിറ്റീസും അറിഞ്ഞത് മാത്രമല്ല, അടിപൊളി പാട്ടുകളും കേട്ട് സന്തോഷമായി ആഘോഷിച്ചു. വീണ്ടും വേറൊരു പരിപാടിയിൽ നിങ്ങൾ എല്ലാവരും കാണുന്നത് വരെ നിങ്ങളുടെ നിന്ന് സൈൻ ഓഫ് ചെയ്യുന്നു ആർജെ സോനിയ. അമൈപ്പിൽ ഉദവി ആർ സോനിയ, നികുഷി അമൈപ്പ് ആർ രാജ്കുമാർ.